ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 24 തീയതി ബുധനാഴ്ച. ഹരിതവാണി, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീവിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV ജോളിബോയ് നാളെ രാവിലെ 6 മണിക്ക് സൊരാൽ ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. MV കമോട്ട ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീവിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. MV റാണി ലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന MV ശ്രേയ ടാലന്റ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹി ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. MV കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. വൈകുന്നേരം 4:30 ഈ യാത്രാ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര. MV ബാറട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. 10-ാം തീയതി അതായത് വെള്ളിയാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു. ഹരിതവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം.

0: കൃഷിയും ജൈവ വൈവിധ്യ സംരക്ഷണവും. വെള്ളായണി കാർഷിക കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സ്മിത കെ പി നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ജൈവ വൈവിധ്യം, ജൈവ വൈവിധ്യ ശോഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ പദങ്ങളൊക്കെ നാം പല അവസരങ്ങളിലും കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് ഈ ജൈവ വൈവിധ്യം? ഒരു നിശ്ചിത ആവാസ വ്യവസ്ഥയിൽ എത്രവിധം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതിനെയാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ, ഭൂമിയിലെ ജീവന്റെ ആകെ തുകയാണ് ജൈവ വൈവിധ്യം. ഏകദേശം 17 ലക്ഷം ജീവജനുസുക്കളാണ് ഇന്നുവരെ ഭൂമിയിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ 10 മടങ്ങ് ജീവികൾ ഇനിയും തിരിച്ചറിയപ്പെടാതെയുണ്ട്. ഈ ജൈവ വൈവിധ്യം ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിന്റെ പരിണിത ഫലമാണ്. ഭൂമിയിലുള്ള ജൈവ വൈവിധ്യത്തെ ജീവജാതി വൈവിധ്യം, ജനിതക വൈവിധ്യം, ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ജൈവജനുസ്സുകളുടെ വൈജാത്യമാണ്

ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ, ഭൂമിയിലെ ജീവന്റെ ആകെ തുകയാണ് ജൈവവൈവിധ്യം. ഏകദേശം 17 ലക്ഷം ജീവജനുസുക്കളാണ് ഇന്നുവരെ ഭൂമിയിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ 10 മടങ്ങ് ജീവികൾ ഇനിയും തിരിച്ചറിയപ്പെടാതെയുണ്ട്. ഈ ജൈവവൈവിധ്യം ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിന്റെ പരിണിത ഫലമാണ്. ഭൂമിയിലുള്ള ജൈവവൈവിധ്യത്തെ ജീവജാതി വൈവിധ്യം, ജനിതക വൈവിധ്യം, ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ജൈവജനുസുകളുടെ വൈജാത്യമാണ് ജീവജാതി വൈവിധ്യം. സസ്യങ്ങൾ, ഷഡ്പദങ്ങൾ, തവളകൾ, പാമ്പുകൾ, പക്ഷികൾ എന്നിങ്ങനെ പോകുന്നു ആ വൈവിധ്യം. ഒരു ജനസിനുള്ളിൽ തന്നെയുള്ള വൈവിധ്യമാണ് ജനിതക വൈവിധ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെല്ലിൽ തന്നെയുള്ള വിവിധ ഇനങ്ങളായ തവളക്കണ്ണൻ, ഗന്ധകശാല, ജീരകശാല, ചെന്നെല്ല്, ചോമാല, തൊണ്ടി, വെളിയൻ, കുറുവ എന്നിവ ഒരേ ജനസിൽ തന്നെയുള്ള വ്യത്യസ്ത ഇനങ്ങളാണ്. പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സസ്യങ്ങളും മൃഗങ്ങളും അജൈവ വസ്തുക്കളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ. വനങ്ങൾ, കുളങ്ങൾ, പുൽമേടുകൾ, ഗ്ലേഷ്യറുകൾ, നദികൾ, കൃഷിയിടങ്ങൾ തുടങ്ങിയവയെല്ലാം ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യങ്ങളെ സൂചിപ്പിക്കുന്നു. പരിണാമ ശ്രേണിയിലെ അവസാന കണ്ണിയായ മനുഷ്യനെ നിലനിർത്തുന്നത് തന്നെ ഇവിടെയുള്ള ജൈവസമ്പത്താണ്. ആഹാരം, വസ്ത്രം, ഔഷധം, വനവിഭവങ്ങൾ, ഇന്ധനം തുടങ്ങിയവ മനുഷ്യന് ലഭ്യമാക്കുന്നത് ഇവിടുത്തെ ജൈവവൈവിധ്യമാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളെ ഇക്കോസിസ്റ്റം സർവീസസ് അഥവാ ഇക്കോ വ്യൂഹ സേവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണമേഖലാ പ്രദേശം ജൈവസമ്പത്തിന്റെ കലവറയായി കണക്കാക്കപ്പെടുന്നു. ലോകത്തെ ബൃഹത് ജൈവവൈവിധ്യ രാജ്യങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട 12 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഭാരതം ജൈവവൈവിധ്യത്താൽ സമ്പന്നമാണ്. ആകെ ഭൂപ്രദേശത്തിന്റെ 2.4% മാത്രമേ വരുന്നുള്ളൂവെങ്കിലും ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 8.1% ജനുസുകളും ഇവിടെയുണ്ട്. ലോകത്തെ ജൈവവൈവിധ്യ പ്രധാനമായ 10 കേന്ദ്രങ്ങളിലൊന്നാണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട പർവ്വതനിര. പശ്ചിമഘട്ടത്തിന് ആഗോള പൈതൃക മേഖലാ പട്ടവുമുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പശ്ചിമഘട്ട സംരക്ഷണം കൂടിയേ തീരൂ. കൃഷി ചെയ്യുന്നതോ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ടു കാണപ്പെടുന്നതോ ഭക്ഷ്യാവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കപ്പെടുന്നതോ ആയ സസ്യജന്തു സൂക്ഷ്മാണു വൈവിധ്യത്തെയാണ് കാർഷിക ജൈവവൈവിധ്യം എന്ന് വിളിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കർഷകർ, തദ്ദേശവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, ആദിവാസികൾ തുടങ്ങിയവർ പരിരക്ഷിക്കുകയും ഭക്ഷ്യയോഗ്യമാക്കുകയും ചെയ്യുന്നവയാണ് കാർഷിക ജൈവവൈവിധ്യങ്ങൾ. കാർഷിക ജൈവവൈവിധ്യത്തിന്റെ സംരക്ഷണം സുസ്ഥിരമായ ഭക്ഷ്യപോഷകാഹാര സുരക്ഷയ്ക്കും ഉപജീവന മാർഗത്തിനും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ കാർഷിക ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യവുമാണ്. കൃഷി ചെയ്ത് ഭക്ഷണത്തിനുപയോഗിക്കുന്ന വിളകളും ഭക്ഷ്യയോഗ്യമായ അവയുടെ വന്യബന്ധുക്കളും ചേർന്ന് ഏകദേശം 7000 സസ്യജാതികളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇവയിൽ 120 മാത്രമാണ് ദേശീയ തലത്തിൽ പ്രാധാന്യമർഹിക്കുന്നത്. ഇതിൽ തന്നെ ലോകത്തിന്റെ 50% ഊർജാവശ്യങ്ങളും നിറവേറ്റുന്നത് നെല്ല്, ഗോതമ്പ്, ചോളം എന്നീ 3 സസ്യജാതികളാണ്. ഇതിൽ നിന്ന് ഇനിയും ഉപയോഗിക്കപ്പെടാൻ എത്രയോ വിഭവങ്ങൾ നമുക്കുണ്ട് എന്ന് മനസ്സിലായിരിക്കുമല്ലോ. ഭക്ഷ്യസുരക്ഷയുടെ താക്കോൽ എന്നാണ് കാർഷിക ജൈവവൈവിധ്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 700 കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ ധാന്യങ്ങളുടെ ഉത്പാദനക്ഷമത കൂട്ടിയാൽ പോരെ എന്ന പ്രസക്തമായ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നാം ഭക്ഷ്യസുരക്ഷയെപ്പറ്റി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. ശരീരത്തിനാവശ്യമായ ധാതുക്കൾ, വൈറ്റമിനുകൾ, പ്രോട്ടീനുകൾ, ഊർജദായനികൾ എന്നിവ ലഭ്യമാകുന്നതിന് വിവിധ തരത്തിലുള്ള വിളയിനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പയറുകൾ, കിഴങ്ങുകൾ, ഇലകൾ, മറ്റ് കായ്ക്കനികൾ, മാംസാഹാരങ്ങൾ എല്ലാം ചേർന്ന് വൈവിധ്യമായ ഒരു ആഹാര രീതിക്ക് മാത്രമേ നമ്മുടെ പോഷക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ഇറ്റലിയിലെ റോം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ഇന്റർനാഷണൽ എന്ന ഗവേഷണ സംഘടന കാർഷിക ജൈവവൈവിധ്യത്തിന് 6 തലത്തിലുള്ള പ്രാധാന്യമാണ് നൽകുന്നത്. അവ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാർഷിക ജൈവവൈവിധ്യം കൃഷിയുടെ അടിത്തറയാണ്. ഒരു ജീവജാതിയോ ഇനമോ നഷ്ടപ്പെടുമ്പോൾ ഭാവിയിലുണ്ടാകാവുന്ന ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു ജീൻ തന്നെ നമുക്ക് നഷ്ടമായേക്കാം. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള കാർഷിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ഈ ജൈവവൈവിധ്യം പ്രദാനം ചെയ്യുന്നു. കാർഷിക ജൈവവൈവിധ്യം ഭക്ഷ്യസുരക്ഷയോടൊപ്പം ആരോഗ്യ പോഷണ സുരക്ഷയും പ്രദാനം ചെയ്യുന്നു. പരാഗണം നടത്തുന്ന ജീവികൾക്കും വിളയിനങ്ങളിലെ കീടങ്ങളുടെ പ്രകൃതിദത്ത

കൊട്ടുകീടങ്ങൾക്കും ആവാസ വ്യവസ്ഥാ സൗകര്യം നൽകൽ, മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും കാർഷിക ജൈവ വൈവിധ്യം ഊന്നൽ നൽകുന്നു. പാരമ്പര്യ അറിവുകളും സാംസ്കാരികമായ സ്വത്വങ്ങളും നിലനിന്നു പോരുന്നതിനും കാർഷിക ജൈവ വൈവിധ്യം പ്രധാന പങ്കുവഹിക്കുന്നു. ഇതിൽ നിന്നും ജൈവ വൈവിധ്യത്തിന് സാമ്പത്തിക മൂല്യം മാത്രമല്ല, ശാസ്ത്രീയ, സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക മൂല്യങ്ങളുമുണ്ടെന്ന് വ്യക്തമായി കാണുമല്ലോ. 1900 മുതൽ ഇങ്ങോട്ട് സസ്യജനിതക സമ്പത്തിന്റെ 75% കന്നുകാലി സമ്പത്തിന്റെ 30% നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഭക്ഷ്യകാർഷിക സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വരുന്ന നഷ്ടങ്ങളെയാണ് ശാസ്ത്രജ്ഞർ ജനിതക ശോഷണം അഥവാ ജനറ്റിക് ഇറോഷൻ എന്ന് പറയുന്നത്. കാർഷിക ജൈവ വൈവിധ്യ ശോഷണം ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. വിവിധ ആവാസ വ്യവസ്ഥകളുടെ നാശം, ജനസംഖ്യാ വർധനവ്, കാര്യക്ഷമതയില്ലാത്ത പ്രകൃതി വിഭവ വിനിയോഗം, വനഭൂമി വിനിയോഗം, അന്യജനസുകളുടെ കടന്നുകയറ്റം, ഭക്ഷണശീലങ്ങളിലുള്ള മാറ്റങ്ങൾ, കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള കാര്യമായ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ജനിതക ശോഷണത്തിനുള്ള പ്രധാന കാരണങ്ങളാണ്. നെല്ലിന്റെ ഉദ്ഭവസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 500,000+ നെൽവിത്തിനങ്ങൾ ഉണ്ടായിരുന്നെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവയുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. വിവിധ സവിശേഷ ഗുണങ്ങളോടുകൂടിയ ജീനുകൾ നഷ്ടപ്പെടുക മാത്രമല്ല, അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകൾ കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതുവഴി സംഭവിക്കുന്നത്. നെൽവയലുകളുടെ ശോഷണവും അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ കടന്നുകയറ്റവും പഴയ ഇനങ്ങളുടെ കൃഷിയെ പറ്റേയില്ലാതാക്കി. ഉയരുന്ന ജനസംഖ്യയ്ക്ക് ആഹാരം കണ്ടെത്തുന്നതിന് വേറെ വഴിയും ഇല്ലായിരുന്നു. എങ്കിലും കുറഞ്ഞ സ്ഥലത്തെങ്കിലും കൃഷി ചെയ്ത് ഇവയെ സംരക്ഷിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കാം. ഇനിയെങ്കിലും നാം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയുള്ള ജൈവ വൈവിധ്യവും വെറും കെട്ടുകഥകളായി മാറും. ജൈവ വൈവിധ്യ സംരക്ഷണം ഒരാഗോള പ്രശ്നമാണ്. പരിസ്ഥിതി നാശത്തിന്റെ പരിണത ഫലത്തിന്റെ ഭീഷണി തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് 1972 സ്റ്റോക്ക്ഹോം സമ്മേളനവും പരിസ്ഥിതി സംരക്ഷണ പ്രഖ്യാപനവും. തുടർന്ന് ഒട്ടേറെ സമ്മേളനങ്ങൾ ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത് വിളിച്ചുകൂട്ടുകയുണ്ടായി. അതിൽ പ്രധാനമാണ് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടി. അതിൽ വെച്ച് ഒരു ജൈവ വൈവിധ്യ ഉടമ്പടി അംഗീകരിക്കപ്പെട്ടു. ജൈവ വൈവിധ്യ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ഉപയോഗത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ലാഭത്തിന്റെ തുല്യവും നീതിപൂർവകവുമായ വിതരണവുമായിരുന്നു 1992 ഈ ഉടമ്പടിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ. 1971 ജൈവ വൈവിധ്യ കലവറകളായ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായുള്ള റാംസർ ഉടമ്പടിയും 2001 ഭക്ഷ്യകാർഷിക വിളയിനങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും 2002 പൈതൃക കാർഷിക കേന്ദ്ര സംരക്ഷണ പദ്ധതിയുമെല്ലാം കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പരിശ്രമങ്ങളായിരുന്നു. 2001 സസ്യവിള ഇനങ്ങളുടെയും കർഷകരുടെ അവകാശങ്ങളുടെയും സംരക്ഷണ നിയമവും 2002 ജൈവ വൈവിധ്യ നിയമവും കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള പ്രധാനപ്പെട്ട ദേശീയ പരിശ്രമങ്ങളായിരുന്നു. ജനിതക വിഭവങ്ങളുടെ സുസ്ഥിരവും നീതിപൂർവകവുമായ ഉപയോഗത്തിനും സംരക്ഷണത്തിനുമുള്ള നയങ്ങളും നിയമങ്ങളും, ജനിതക വിഭവങ്ങളുടെ മേൽ സമൂഹത്തിനും കർഷകർക്കുമുള്ള അവകാശങ്ങൾ, ഇത്തരം വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നയങ്ങൾ, പാരമ്പര്യ അറിവുകൾ സംരക്ഷിക്കുന്നതിനുള്ള നയങ്ങൾ, വിത്തുസംബന്ധമായ നിയമങ്ങൾ, പേറ്റന്റുകൾ എന്നീ വിഭാഗങ്ങളിലായാണ് മിക്ക നിയമ പരിരക്ഷാ വ്യവസ്ഥകളും വ്യാഖ്യാനിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ചുവട് പിടിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നതിനും അവ പ്രാവർത്തികമാക്കുന്നതിനും അവ നിഷ്കർഷിക്കുന്ന നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനും ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഇന്ത്യ ഏറെ മുന്നിട്ട് നിൽക്കുന്നുവെന്നത് അഭിമാനത്തിന് വക നൽകുന്ന വസ്തുതയാണ്. ദേശീയ തലത്തിൽ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയും സംസ്ഥാന തലത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡുകളുമാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്നത്. പഞ്ചായത്ത് തലത്തിലാകട്ടെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അഥവാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഇതിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ പൊതുജനങ്ങൾ കൂടി പങ്കാളികളാകുന്ന ഒരു ത്രിതല അധികാര സംവിധാനമാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ന് ഭൂമുഖത്തുള്ള എല്ലാ കാർഷിക ജൈവ വൈവിധ്യവും ശീതീകരിച്ച വിത്ത് ബാങ്കുകളിലും ബൊട്ടാനിക്കൽ ഗാർഡനുകളിലും സംരക്ഷിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. വിളകൾ അവയുടെ തനത് ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുക എന്നതാണ് ജനിതക വൈവിധ്യത്തിന്റെ കാര്യക്ഷമമായ പരിപാലന രീതി. ഇത്തരത്തിൽ കർഷകന്റെ കൃഷിയിടത്തിൽ തന്നെ ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനുള്ള വിത്ത് ഗ്രാമം പോലെയുള്ള പദ്ധതികളാണ് നമുക്ക് ആവശ്യം. ഇവയുടെ സുസ്ഥിരവും യുക്തവും നീതിപൂർവവുമായ ഉപയോഗത്തിലൂടെ മാത്രമേ കാർഷിക ജൈവ സമ്പത്തിന്റെ ശോഷണം തടയാൻ നമുക്ക് സാധിക്കൂ. മരുന്നു ചെടികളായും ഭക്ഷ്യപദാർത്ഥങ്ങളായും വിപണന സാധ്യത കണ്ടെത്തിയും കാർഷിക ടൂറിസം

0: സമൂഹത്തിന്റെ ഭാഗമാക്കിയും മറ്റും ഈ വൈവിധ്യത്തെ നമുക്ക് സംരക്ഷിക്കാം. അതുപോലെ തന്നെ പൊതുസമൂഹം കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷകർക്ക് അവർ ചെയ്യുന്ന പാരിസ്ഥിതിക സേവനത്തിനുള്ള തക്ക പ്രതിഫലവും നൽകേണ്ടതുണ്ട്. പരമ്പരാഗത വിളയിനങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് 2007 മുതൽ ജനിതക സംരക്ഷക പുരസ്കാരം അഥവാ ജീനോം സേവിയർ റെക്കഗ്നീഷനും 2009 മുതൽ ജനിതക സംരക്ഷണ അവാർഡും നൽകി വരുന്നുണ്ട്. സമുദായങ്ങൾക്കോ ഗ്രൂപ്പുകൾക്കോ ഉള്ള ഈ അവാർഡുകൾക്ക് പുറമെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകുന്നുമുണ്ട്. അതുപോലെ ഗന്ധകശാല, ജീരകശാല, നവ്വര എന്നീ നെല്ലിനങ്ങൾ, ചെങ്ങാലിക്കോടൻ വാഴ, മറയൂർ ശർക്കര, നിലമ്പൂർ തേക്ക്, തിരൂർ വെറ്റില എന്നിങ്ങനെ ഒരു പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകമായ ഇനങ്ങളോ അവിടെ മാത്രം നിർമ്മിക്കപ്പെട്ടതോ ആയ ഉത്പന്നങ്ങളെ ഭൗമസൂചിക നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്നത് കൂടുതൽ വിപണന സാധ്യത കണ്ടെത്തുന്നതിന് സഹായകരമാവും. ഭൂമിയിലെ ഓരോ ജീവിവർഗത്തിനും പ്രകൃതിയിൽ ഓരോരോ ധർമ്മം നിർവഹിക്കാനുണ്ട്. ഇതിൽ ഒരു കണ്ണി നഷ്ടമാവുന്നതോടെ ആവാസ വ്യവസ്ഥയുടെ തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു. ഏതൊരു ജീവിവർഗത്തിന്റെ നാശവും മറ്റനേകം ജീവിവർഗങ്ങളെ ബാധിച്ചേക്കാം. അങ്ങനെ കാലാന്തരത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കും. കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം സുസ്ഥിരമായ ഭക്ഷ്യപോഷകാഹാര സുരക്ഷയ്ക്കും ഉപജീവന സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. നാം വസിക്കുന്ന ഭൂമി വരും തലമുറയ്ക്ക് ഏറ്റവും സുരക്ഷിതമായി കൈമാറാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇതിനായി പരിസ്ഥിതിയുമായി കൂടുതൽ അടുത്തുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നാം ചുക്കാൻ പിടിക്കുകയും വേണം. അങ്ങനെ വീണ്ടും ജൈവ വൈവിധ്യത്താൽ സമ്പുഷ്ടമായ ഒരു ഭൂമിയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം.
1: കൃഷിയും ജൈവ വൈവിധ്യ സംരക്ഷണവും. വെള്ളായണി കാർഷിക കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സ്മിത കെ പി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

ഇതോടെ ഇന്നത്തെ ഹരിതവാണി സമാപിച്ചു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ ഗാനരചനയിൽ എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

അടുത്ത ഗാനം ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് ആലപിച്ചത്. ബി കെ ഹരിനാരായണന്റെ ഗാനരചനയിൽ നാദിർഷയുടെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.